0: അസോസിയേറ്റ് പ്രൊഫസർ ഖേൽ ചികിത്സ, അസിസ്റ്റന്റ് പ്രൊഫസർ കോച്ചിംഗ് അത്ലറ്റിക്സ്. ഗൈർ ശിക്ഷണ പദവും കെ ഭീ ആവേദന ആമന്ത്രിത് കെ ജാ രേ ഹെ. പദ് ഹെ പരീക്ഷാ ഉപനിയന്ത്രക്, സഹായക് ലൈബ്രേരിയൻ, അനുഭാഗ അധികാരി, നിജി സചിവ്, സഹായക് അനുഭാഗ അധികാരി, ഫിസിയോതെറപ്പിസ്റ്റ്, അക്കൗണ്ടന്റ്, ലൈബ്രറി സഹായക് ഓർ നഴ്സിംഗ് അറ്റൻഡന്റ്. ആവേദന ഫോം, ശുൽക്ക്, യോഗ്യതാ കെ നിയം, ആവേദൻ കേസെ കരേ ആദി ജസി ജാൻകാരി കെ ലിയേ ദേഖിയെ രാഷ്ട്രീയ ഖേൽ വിശ്വവിദ്യാലയ കി വെബ്സൈറ്റ് nsu.ac.in. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് ടെലിമെറ്റിക്സ് ആമന്ത്രിത് കർ രഹാ ഹെ വിസിറ്റിംഗ് മെഡിക്കൽ കൺസൾട്ടന്റ് കെ പദ് കെ ലിയേ ആവേദന. ഉമ്മീദ്വാർ കോ മാന്യതാ പ്രാപ്ത സംസ്ഥാൻ സേ MBBS ഏവം MD അഥവാ MS ഡിഗ്രി ധാരി ഹോന ചാഹിയെ. കൺസൾട്ടന്റ് കോ കാര്യ ദിവസോ മേ പ്രതിദിൻ ദോ ഘണ്ടെ കെ ലിയേ മെഹറോലി നയി ദില്ലി സ്ഥിത് സി ഡോട്ട് പരിസര മേ ഉപസ്ഥിത് ഹോന ഹോഗാ. ये अनुबंध प्रारंभ में दो वर्षों के लिए होगा, जिसे संतोषजनक प्रदर्शन एवं पारस्परिक सहमति के आधार पर बढ़ाया भी जा सकता है. दिल्ली NCR के प्रतिष्ठित अस्पतालों, क्लिनिकों से जुड़े डॉक्टरों को वरीयता दी जाएगी. इच्छुक डॉक्टरों से अनुरोध है कि वे अपना बायोडाटा तथा MBBS एवं MD अथवा MS डिग्री प्रमाण पत्रों की प्रतियां ईमेल से इस आईडी पर प्रेषित करें admin.del@c.in. केंद्रीय फॉरेंसिक विज्ञान प्रयोगशाला, गृह मंत्रालय, भारत सरकार की ओर से अपर डिवीजन क्लर्क के 3 पदों के लिए आवेदन आमंत्रित किए जा रहे हैं. ये पद प्रतिनियुक्ति के आधार पर भरे जाने हैं और प्रतिस्थापन का स्थान रहेगा केंद्रीय फॉरेंसिक विज्ञान प्रयोगशाला, पुणे, महाराष्ट्र. विस्तृत जानकारी के लिए देखिए 4 से 10 जुलाई 2026 का रोजगार समाचार पत्र. आवेदन करने वालों को हमारी शुभकामनाएं. आज के रोजगार समाचार में बस इतना ही. कल हम इसी कार्यक्रम में आपसे फिर मिलेंगे. तब तक के लिए नमस्कार.
1: This program was produced and presented by the News Services Division of Akashvani.